സൂറെ ത്വാഹ ഷ്പാളസമസി പാറ ആയത് നമ്പർ 131. സൂറെ ത്വാഹ ഷ്പാളസമസി പാറ ആയത് നമ്പർ 131.